0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തിലെ കാര്യപരിപാടികൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഇതനുസരിച്ച് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച ലിയോ 14-ാമൻ പാപ്പ അസീസി സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ അസീസിയിൽ നടക്കുന്ന ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കാനും വിശുദ്ധ ബലിയർപ്പിക്കാനുമായാണ് പരിശുദ്ധ പിതാവ് അസീസി നഗരത്തിലെത്തുക. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 18-നും 33-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം മരണവാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനം. പാപ്പ ഓഗസ്റ്റ് മാസത്തിൽ അസീസിക്ക് പുറമെ കസ്തൽഗന്തോൾഫോയിലെ 2 ഇടവകകളും റിമിനിയും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസും പരിശുദ്ധ പിതാവിന്റെ ആരാധനാക്രമ ആഘോഷങ്ങൾക്കായുള്ള ഓഫീസും അറിയിച്ചു. ജനതകൾക്കിടയിലുള്ള സൗഹൃദം എന്ന പേരിലുള്ള യോഗത്തിന്റെ 47-ാമത് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി ഓഗസ്റ്റ് 22 ശനിയാഴ്ച റിമിനിയിലെത്തുന്ന പാപ്പ വൈകുന്നേരം 6:30 അവിടെയുള്ള തുറമുഖത്ത് ദിവ്യബലിയർപ്പിക്കും. ഇതുകൂടാതെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കസ്തൽഗന്തോൾഫോയിലുള്ള സെന്റ് തോമസ് ഇടവകയിലും ഓഗസ്റ്റ് 29 ശനിയാഴ്ച കസ്തൽഗന്തോൾഫോയിൽ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ഇടവക ദേവാലയത്തിലും പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഓഗസ്റ്റ് മാസത്തെ തന്റെ പ്രാർത്ഥനാ നിയോഗം നഗരങ്ങളിലെ സുവിശേഷവത്കരണത്തിനായി സമർപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലോകജനസംഖ്യയുടെ പകുതിയോളം പേർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇക്കാലത്ത് പലയിടങ്ങളിലും ആളുകൾ നഗരജീവിതം സമ്മാനിക്കുന്ന ഏകാന്തതയുടെയും നിഗൂഢതയുടെയും പിന്നിൽ അദൃശ്യരായിപ്പോകുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഏവരിലേക്കും തുറന്നതും മറ്റുള്ളവർക്ക് സ്വാഗതമേകുന്നതുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ഇത്തരമൊരു നിയോഗം മുന്നോട്ടു വയ്ക്കുന്നത്. നിസ്സംഗത വാഴുകയും സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ പൊതുസമൂഹത്തിൽ സാഹോദര്യം വിതയ്ക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്ന സഭയായി മാറാനുമുള്ള വിളിയാണ് ഈ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ ലിയോ 14-ാമൻ പാപ്പ ലക്ഷ്യം വയ്ക്കുന്നത്. ഫ്രാൻസിസ് അസീസിയുടെ മരണത്തിന്റെ 800-ാം വാർഷികം പ്രമാണിച്ച് ലിയോ 14-ാമൻ പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യയിൽ എപ്രകാരം വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയിൽ സുവിശേഷമറിയിക്കാം എന്ന ചിന്ത മുന്നോട്ടുവച്ച് ആദ്യ ഫ്രാൻസിസ്കൻ മിഷണറി സിംബോസിയത്തിനൊരുങ്ങി ഭാരതം. ഓഗസ്റ്റ് 1-2 തീയതികളിലായി നടക്കുന്ന ഈ സമ്മേളനം വിശുദ്ധ തോമസ് ലിഹായുടെ കല്ലറയോട് ചേർന്ന് പണിയപ്പെട്ട സെന്റ് തോമസ് ബസലിക്കയിലായിരിക്കും നടക്കുകയെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഏഷ്യയിലെ സുവിശേഷ ദൗത്യത്തിന്റെ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ സിംബോസിയം. മിഷണറി ആധ്യാത്മികത നവീകരിക്കൽ, സമകാലീന വെല്ലുവിളികൾ, മിഷണറി നിയോഗത്തിൽ ഫ്രാൻസിസ്കൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സെക്കുലർ സമൂഹത്തിന്റെയും പങ്ക് തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ ആരംഭവും ജീവനും സുരക്ഷിതമാക്കാൻ മുലപ്പാൽ നൽകുന്നത് ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫും ലോകാരോഗ്യ സംഘടനയും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ആചരിക്കപ്പെടുന്ന മുലയൂട്ടൽ വാരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം ജൂലൈ 31 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു സംയുക്ത പത്രക്കുറിപ്പിലൂടെ യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസലും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ ടെഡ്രോസ് അഥനോം ഗബ്രിയേസസും മുന്നോട്ടുവച്ചത്. മുലയൂട്ടൽ കൂടുതലായി ഉറപ്പാക്കുന്നതിലൂടെ പ്രതിവർഷം 400,000 കുഞ്ഞുങ്ങളുടെ മരണം ഒഴിവാക്കാനാകുമെന്ന് അറിയിച്ച ഐക്യരാഷ്ട്രസഭാ സംഘടനകൾ ഏതാണ്ട് 140,000 അമ്മമാരുടെ മരണം തടയാനും ഇത് സഹായകരമാകുമെന്ന് വിശദീകരിച്ചു. എല്ലാ രാജ്യങ്ങളും മുലയൂട്ടലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതാരംഭവും പ്രോത്സാഹിപ്പിക്കണമെന്ന് സംഘടനകൾ അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
3: ഭക്തിഗാനമാലിക. എബി വെട്ടിയാർ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ആദ്യം. ആലാപനം ശ്രേയ ജയദീപ്.

ദൈവപിതാവിൻ്റെ ഹിതത്തിന് തന്നെത്തന്നെ വിട്ടു നൽകിയ പരിശുദ്ധ കന്യകാമറിയം മാതൃസ്നേഹത്തോടെ നമ്മെയും സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ ഉള്ളിൽ പേറിയ ആദ്യ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്കും അപേക്ഷിക്കാം. മായ ജേക്കബ് എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ജിബിൻസ് ജോസഫ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. വാർത്തകളാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ ആദ്യം. തുടർന്ന് ഭക്തിഗാനമാലികയും കേൾക്കാം. വാർത്തകൾ. ലിയോ 14-ാമൻ പാപ്പയുടെ ഓഗസ്റ്റ് മാസത്തിലെ കാര്യപരിപാടികൾ വത്തിക്കാൻ പ്രസിദ്ധീകരിച്ചു. ഇതനുസരിച്ച് ഓഗസ്റ്റ് 6 വ്യാഴാഴ്ച ലിയോ 14-ാമൻ പാപ്പ അസീസി സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിച്ചു. ഓഗസ്റ്റ് 3 മുതൽ 6 വരെ തീയതികളിൽ അസീസിയിൽ നടക്കുന്ന ഫ്രാൻസിസ്കൻ യുവജന സമ്മേളനത്തിൽ സംബന്ധിക്കാനും വിശുദ്ധ ബലിയർപ്പിക്കാനുമായാണ് പരിശുദ്ധ പിതാവ് അസീസി നഗരത്തിലെത്തുക. യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 18-നും 33-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളെ ലക്ഷ്യം വച്ചുള്ള ഒരു അന്താരാഷ്ട്ര സമ്മേളനമാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ 800-ാം മരണവാർഷികത്തിന്റെ കൂടി പശ്ചാത്തലത്തിൽ നടത്തപ്പെടുന്ന ഈ സമ്മേളനം. പാപ്പ ഓഗസ്റ്റ് മാസത്തിൽ അസീസിക്ക് പുറമെ കസ്തൽ ഗന്തോൾഫോയിലെ 2 ഇടവകകളും റിമിനിയും സന്ദർശിക്കുമെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസും പരിശുദ്ധ പിതാവിന്റെ ആരാധനാക്രമ ആഘോഷങ്ങൾക്കായുള്ള ഓഫീസും അറിയിച്ചു. ജനതകൾക്കിടയിലുള്ള സൗഹൃദം എന്ന പേരിലുള്ള യോഗത്തിന്റെ 47-ാമത് സമ്മേളനത്തിൽ സംബന്ധിക്കുന്നതിനായി ഓഗസ്റ്റ് 22 ശനിയാഴ്ച റിമിനിയിലെത്തുന്ന പാപ്പ വൈകുന്നേരം 6:30 അവിടെയുള്ള തുറമുഖത്ത് ദിവ്യബലിയർപ്പിക്കും. ഇതുകൂടാതെ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ദിനമായ ഓഗസ്റ്റ് 15 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കസ്തൽ ഗന്തോൾഫോയിലുള്ള സെന്റ് തോമസ് ഇടവകയിലും ഓഗസ്റ്റ് 29 ശനിയാഴ്ച കസ്തൽ ഗന്തോൾഫോയിൽ പരിശുദ്ധാമ്മയുടെ പേരിലുള്ള ഇടവക ദേവാലയത്തിലും പാപ്പ വിശുദ്ധ ബലിയർപ്പിക്കും. ഓഗസ്റ്റ് മാസത്തെ തന്റെ പ്രാർത്ഥനാ നിയോഗം നഗരങ്ങളിലെ സുവിശേഷവത്കരണത്തിനായി സമർപ്പിച്ച് ലിയോ 14-ാമൻ പാപ്പ. ലോകജനസംഖ്യയുടെ പകുതിയോളം പേർ നഗരപ്രദേശങ്ങളിൽ താമസിക്കുന്ന ഇക്കാലത്ത് പലയിടങ്ങളിലും ആളുകൾ നഗരജീവിതം സമ്മാനിക്കുന്ന ഏകാന്തതയുടെയും നിഗൂഢതയുടെയും പിന്നിൽ അദൃശ്യരായിപ്പോകുന്ന സ്ഥിതിവിശേഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ്

0: ഏവരിലേക്കും തുറന്നതും മറ്റുള്ളവർക്ക് സ്വാഗതമേകുന്നതുമായ സമൂഹങ്ങൾ കെട്ടിപ്പടുക്കാനുള്ള ആഹ്വാനവുമായി പരിശുദ്ധ പിതാവ് ഇത്തരമൊരു നിയോഗം മുന്നോട്ടുവയ്ക്കുന്നത്. നിസ്സംഗത വാഴുകയും സ്വകാര്യതയ്ക്ക് അമിത പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ഇന്നിന്റെ പൊതുസമൂഹത്തിൽ സാഹോദര്യം വിതയ്ക്കാനും മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരുന്ന മനോഭാവം പ്രോത്സാഹിപ്പിക്കുന്ന സഭയായി മാറാനുമുള്ള വിളിയാണ് ഈ മാസത്തിലെ പ്രാർത്ഥനാ നിയോഗത്തിലൂടെ ലിയോ പതിനാലാമൻ പാപ്പ ലക്ഷ്യം വയ്ക്കുന്നത്. ഫ്രാൻസിസ് അസ്സീസിയുടെ മരണത്തിന്റെ 800th വാർഷികം പ്രമാണിച്ച് ലിയോ പതിനാലാമൻ പാപ്പ പ്രഖ്യാപിച്ച ജൂബിലി വർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ഏഷ്യയിൽ എപ്രകാരം വിശുദ്ധ ഫ്രാൻസിസിന്റെ മാതൃകയിൽ സുവിശേഷമറിയിക്കാം എന്ന ചിന്ത മുന്നോട്ടുവച്ച് ആദ്യ ഫ്രാൻസിസ്കൻ മിഷനറി സിംബോസിയത്തിനൊരുങ്ങി ഭാരതം. ഓഗസ്റ്റ് 1-2 തീയതികളിലായി നടക്കുന്ന ഈ സമ്മേളനം വിശുദ്ധ തോമസ് ലിഹായുടെ കല്ലറയോട് ചേർന്ന് പണിയപ്പെട്ട സെന്റ് തോമസ് ബസലിക്കയിലായിരിക്കും നടക്കുകയെന്ന് ഫീദസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയുടെ വെളിച്ചത്തിൽ ഏഷ്യയിലെ സുവിശേഷ ദൌത്യത്തിന്റെ വെല്ലുവിളികളും സാധ്യതകളും ചർച്ച ചെയ്യുന്നതായിരിക്കും ഈ സിംബോസിയം. മിഷണറി ആധ്യാത്മികത നവീകരിക്കൽ, സമകാലീന വെല്ലുവിളികൾ, മിഷണറി നിയോഗത്തിൽ ഫ്രാൻസിസ്കൻ സഹോദരിമാരുടെയും സഹോദരന്മാരുടെയും സെക്കുലർ സമൂഹത്തിന്റെയും പങ്ക് തുടങ്ങിയ വിഷയങ്ങളും സമ്മേളനം ചർച്ച ചെയ്യും. കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതത്തിന്റെ ആരംഭവും ജീവനും സുരക്ഷിതമാക്കാൻ മുലപ്പാൽ നൽകുന്നത് ഉറപ്പാക്കണമെന്ന് ഓർമ്മിപ്പിച്ച് ഐക്യരാഷ്ട്രസഭയുടെ ശിശുക്ഷേമനിധി യൂണിസെഫും ലോകാരോഗ്യ സംഘടനയും ഓഗസ്റ്റ് 1 മുതൽ 7 വരെ ലോകമെമ്പാടും ആചരിക്കപ്പെടുന്ന മുലയൂട്ടൽ വാരത്തിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരമൊരു ആഹ്വാനം ജൂലൈ 31 വെള്ളിയാഴ്ച പുറത്തുവിട്ട ഒരു സംയുക്ത പത്രക്കുറിപ്പിലൂടെ യൂണിസെഫ് ഡയറക്ടർ ജനറൽ കാതറിൻ റസലും ലോകാരോഗ്യ സംഘടനയുടെ ഡയറക്ടർ ജനറൽ ഡോക്ടർ തെദ്രോസ് അദനോം ഗബ്രിയേസസും മുന്നോട്ടുവച്ചത്. മുലയൂട്ടൽ കൂടുതലായി ഉറപ്പാക്കുന്നതിലൂടെ പ്രതിവർഷം 400,000 കുഞ്ഞുങ്ങളുടെ മരണം ഒഴിവാക്കാനാകുമെന്ന് അറിയിച്ച ഐക്യരാഷ്ട്രസഭാ സംഘടനകൾ ഏതാണ്ട് 140,000 അമ്മമാരുടെ മരണം തടയാനും ഇത് സഹായകരമാകുമെന്ന് വിശദീകരിച്ചു. എല്ലാ രാജ്യങ്ങളും മുലയൂട്ടലും കുഞ്ഞുങ്ങളുടെ ആരോഗ്യകരമായ ജീവിതാരംഭവും പ്രോത്സാഹിപ്പിക്കണമെന്ന് സംഘടനകൾ അഭ്യർത്ഥിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു.
1: ഭക്തിഗാനമാലിക. എബി വെട്ടിയാർ രചനയും സംഗീതവും നിർവഹിച്ച ഒരു ഗാനമാണ് ആദ്യം. ആലാപനം ശ്രേയ ജയദീപ്.

ദൈവപിതാവിൻ്റെ ഹിതത്തിന് തന്നെത്തന്നെ വിട്ടുനൽകിയ പരിശുദ്ധ കന്യകാമറിയം മാതൃസ്നേഹത്തോടെ നമ്മെയും സ്നേഹിക്കുന്നുണ്ട്. യേശുവിനെ ഉള്ളിൽ പേറിയ ആദ്യ സക്രാരിയായി മാറിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യവും സാന്നിധ്യവും നമ്മുടെ ജീവിതത്തിൽ നമുക്കും അപേക്ഷിക്കാം. മായ ജേക്കബ് എഴുതി, ഫാദർ മാത്യൂസ് പയ്യപ്പള്ളി MCBS സംഗീതം പകർന്ന ഒരു ഗാനമാണ് അടുത്തത്. ആലാപനം ജിബിൻസ് ജോസഫ്.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സജീവമായ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് യുവജനങ്ങളുടെ ധൈര്യം. പാപ്പ. ജൂലൈ മാസം 30 മുതൽ ആഗസ്റ്റ് മാസം 2 വരെ പെറുവിൽ നടക്കുന്ന ദേശീയ യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം പങ്കുവച്ചു. സന്ദേശത്തിൽ ഈ യുവജന സംഗമം സഭയുടെ ജീവിതത്തെ പുതുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇതിൽ സംബന്ധിക്കുവാൻ യുവജനങ്ങൾ കാണിച്ച ഉത്സാഹത്തിന് പാപ്പ നന്ദി അർപ്പിക്കുകയും ചെയ്തു. ധൈര്യമായിരിക്കുക, ക്രിസ്തു ജീവിക്കുന്നു എന്ന സംഗമത്തിന്റെ ആപ്തവാക്യമാണ് ധൈര്യമുള്ളവരായിരിക്കുവാനും ജീവിതത്തിന്റെ സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സഹോദരീ സഹോദരന്മാരുടെ സമൂഹത്തിന്റെ ഭാഗമാകുവാനും ആധികാരികമായ സൗഹൃദ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും അങ്ങനെ ക്രിസ്തുവിൽ ഐക്യത്തോടെ ജീവിക്കുവാൻ കഴിയുമെന്ന് സാക്ഷ്യം വഹിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ലോക യുവജന സമ്മേളനം 2027 ഇനി ഒരു വർഷം മാത്രം. 2027 ഓഗസ്റ്റ് 3 മുതൽ 8 വരെ ദക്ഷിണ കൊറിയയിലെ സിയോളിൽ വെച്ച് നടക്കുന്ന ലോക യുവജന സമ്മേളനം യുവജനങ്ങൾക്ക് ആഴമേറിയ വിശ്വാസാനുഭവമായി മാറണമെന്ന് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനുമുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൽ കെവിൻ ജോസഫ് ഫാരൽ ആഹ്വാനം ചെയ്തു. ഇതിനായി ആത്മീയമായി ഒരുങ്ങുവാൻ അദ്ദേഹം ഏവരെയും ക്ഷണിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന ബൈബിൾ വാക്യമാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1995 മനില സമ്മേളനത്തിനു ശേഷം ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ലോക യുവജന സംഗമമാണ് ഇത്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു ബൃഹത് സമ്മേളനം നടക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഔദ്യോഗിക ഗാനം 3 ആഗസ്റ്റ് പുറത്തിറക്കും. ഇതിനോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവന്റെ ശ്വാസം എന്ന പേരിൽ ആഗോളതലത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സംഘടിത പ്രവർത്തനത്തിനും തുടക്കമാകും. ലെബനനിൽ യുവജന സമ്മേളനത്തിന് തുടക്കമായി. ക്രിസ്തുവിൽ ഏകഹൃദയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലോക അർമേനിയൻ കത്തോലിക്ക യുവജന സംഗമത്തിന് ലെബനനിൽ തുടക്കമായി. അർമേനിയൻ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസ് മോറോൻമോർ റാഫേൽ ബെദ്രോസ് 21 മിനാസിയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ലെബനനിലെ അർമേനിയൻ കാത്തലിക് യൂത്ത് യൂണിയൻ സംഘടിപ്പിച്ച ഈ അന്താരാഷ്ട്ര സംഗമത്തിൽ സിറിയ, ഇറാഖ്, ഫ്രാൻസ്, കാനഡ തുടങ്ങി 6 ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നിരവധി മെത്രാന്മാരും വൈദികരും സംഗമത്തിൽ സംബന്ധിക്കുന്നുണ്ട്. യുവജനങ്ങൾ സഭയുടെ സ്പന്ദിക്കുന്ന ഹൃദയവും നവീകരിക്കപ്പെട്ട പ്രതീക്ഷയുമാണെന്ന് പാത്രിയാർക്കീസ് മിനാസിയാൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി മാനുഷിക പരിഗണന വേണമെന്ന് സ്പെയിനിലെ കത്തോലിക്ക സഭ. ആഫ്രിക്കൻ തീരത്തോട് ചേർന്നുള്ള സ്പെയിൻ നഗരമായ സെയൂത്തയിലേക്ക് വൻതോതിൽ കുടിയേറ്റക്കാർ എത്തുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ കേവലമൊരു കുടിയേറ്റ പ്രശ്നമായി കാണാതെ ഗുരുതര മാനുഷിക പ്രതിസന്ധിയായി പരിഗണിക്കണമെന്ന് സ്പെയിനിലെ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. സ്പാനിഷ് മെത്രാൻ സമിതിയിലെ കുടിയേറ്റ വിഭാഗത്തിനായുള്ള ഡയറക്ടർ ഫാദർ ഫെർണാന്തോ റെദോന്തോ പാവോണാണ് ഈ ആഹ്വാനം നടത്തിയത്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടും മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വേണം ഈ പ്രതിസന്ധിയെ നേരിടാനെന്ന് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. നഗരത്തിൽ നിലവിൽ അസാധാരണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നിയന്ത്രണാതീതമായ രീതിയിലാണ് ആളുകൾ അതിർത്തി കടന്ന് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്പെയിനിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിനിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേരെ കാണാതാവുകയും ചെയ്തതിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. ഉക്രൈനിലെ കീവിൽ റഷ്യൻ മിസൈൽ ആക്രമണം. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണത്തിൽ കുട്ടികളടക്കം 9 കൊല്ലപ്പെട്ടു. നഗരത്തിലെ 5 ജില്ലകളെ ലക്ഷ്യമിട്ടു നടത്തിയ ആക്രമണത്തിൽ 4 കുട്ടികളുൾപ്പെടെ 28 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ റഷ്യ നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണിത്. യുദ്ധഭൂമിയിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ കഴിയാത്തതിനാലാണ് റഷ്യ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രി സിബിഹ ആരോപിച്ചു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സിറോ മലബാർ സഭ ആരാധനക്രമം കൈത്താക്കാലം 4 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഭയുടെ വളർച്ചയെ ധ്യാനിക്കുകയും ആ വളർച്ചയിൽ ഭാഗഭാക്കുകളാകുവാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന കൈത്താക്കാലത്തിലാണ് നാം ആയിരിക്കുക. ഇന്ന് നാം ശ്രവിച്ച നാല് വചനഭാഗങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം ഈ വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് ദൈവരാജ്യമെന്ന നിധിയെക്കുറിച്ചും അത് സ്വന്തമാക്കുവാനുള്ള നമ്മുടെ തീക്ഷ്ണതയെക്കുറിച്ചും ആ സത്യം വരും തലമുറകൾക്ക് കൈമാറുവാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്തത്തെക്കുറിച്ചുമാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നത് ഒരു നിയമമല്ല, മറിച്ച് അതൊരു ജീവിത ചര്യയാണെന്നും ആ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും എങ്ങനെ പ്രതിഫലിക്കണമെന്നും ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് മോശയിലൂടെ ദൈവം നൽകുന്ന ആഹ്വാനമാണ് ഒന്നാം വായനയിൽ നാം ശ്രവിച്ചത്. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു ജനതയോട് ദൈവം ആവശ്യപ്പെടുന്നത് ആയുധങ്ങൾ ശേഖരിക്കുവാനല്ല, മറിച്ച് തന്റെ പ്രമാണങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ബലപ്രയോഗത്തിന്റെ ഒരു രാജ്യമല്ല ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, മറിച്ച് പരസ്പരം നന്മയിൽ വളരുന്ന ഹൃദയങ്ങൾ തമ്മിൽ ഐക്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനതയുടെ രാജ്യം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേയൊരു ദൈവമാണ് എന്ന പ്രഖ്യാപനം വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ്. പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ ഉപദേശം അതുകൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്നും അവ നിന്റെ മക്കളെ പഠിപ്പിക്കണമെന്നും അവിടുന്ന് കൽപ്പിക്കുന്നു. വഴിയിൽ നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഈ വചനങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അതായത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഞായറാഴ്ചയിലെ ഒരു ചടങ്ങിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നമ്മുടെ ഓരോ ശ്വാസത്തിലും ചലനത്തിലും അത് പ്രകടമാകണമെന്ന് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മക്കൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സ്വത്ത് ബാങ്ക് ബാലൻസോ ഭൂസ്വത്തോ അല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ അവരെ പഠിപ്പിക്കുക എന്നതാണെന്ന് ഈ വചനം നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഭൗമികമായത് നാം എത്ര നൽകിയാലും അവ ലൗകിക മാനദണ്ഡമനുസരിച്ച് മനുഷ്യന്റെ ആഗ്രഹത്തിന് തികയില്ല എന്നുള്ളത് ഏറെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും തീരാത്ത ഏതൊരു ആഗ്രഹത്തെയും തൃപ്തിപ്പെടുത്തുന്ന ദൈവീക സ്നേഹം കൊണ്ട് മക്കളെ നിറയ്ക്കുവാൻ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവ് ആദ്യ വായനയിലൂടെ ക്ഷണിക്കുന്നു. മോശ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ ഈ പ്രമാണം എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടതെന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമകൾ നമുക്ക് കാട്ടിത്തരുന്നു. സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധിയോടും വിലയേറിയ മുത്തിനോടും യേശു ഉപമിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ നാം കണ്ട ആ പൂർണമായ സ്നേഹം ഇവിടെയാണ് പ്രകടമാകുന്നത്. നിധി കണ്ടെത്തിയ മനുഷ്യൻ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നു. ഇവിടെ വിൽക്കുക എന്നത് ഒരു നഷ്ടമല്ല, മറിച്ച് വലിയൊരു ലാഭത്തിനായുള്ള തയ്യാറെടുപ്പാണ്. ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണനയായി മാറുമ്പോൾ ലൗകികമായ താൽപ്പര്യങ്ങളെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ നമുക്ക് പ്രയാസം തോന്നുകയില്ല, മറിച്ച് ക്രിസ്തുവിനെ ലഭിക്കുന്നതിലുള്ള വലിയ സന്തോഷം നമ്മെ അതിന് പ്രേരിപ്പിക്കും. പഴയ നിയമത്തിൽ മക്കളെ പഠിപ്പിക്കുവാൻ പറഞ്ഞ ആ വചനം പുതിയ നിയമത്തിൽ നാം കണ്ടെത്തേണ്ട നിധിയായി മാറുന്നു. ഈ നിധി കണ്ടെത്തിയവർക്ക് മാത്രമേ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവരാജ്യമെന്നത് കേവലം മരണാനന്തരമുള്ള ഒന്നല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതം കൂടിയാണെന്ന് ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിച്ച ഈ വലിയ നിധി നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കാനുള്ളതല്ല. ഇവിടെയാണ് എസക്കിയൽ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഗൗരവമേറിയ താക്കീത് പ്രസക്തമാകുന്നത്. പ്രവാചകനെ ദൈവം ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനായി നിയമിക്കുന്നു. ഒരു കാവൽക്കാരന്റെ ദൗത്യം അപകടം വരുമ്പോൾ മൗനം പാലിക്കലല്ല, മറിച്ച് താക്കീത് നൽകുക എന്നതാണ്. തിന്മ ചെയ്യുന്നവനെ തിരുത്താതിരുന്നാൽ അവനവന്റെ പാപത്തിൽ മരിക്കും, പക്ഷേ അവന്റെ രക്തത്തിന് കാവൽ നിൽക്കേണ്ടെന്നവൻ ഉത്തരം പറയേണ്ടി വരും. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മുടെ മക്കൾ വിശ്വാസ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾ പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്നു പറഞ്ഞ് ഒഴിഞ്ഞുമാറുവാൻ ഒരു ക്രിസ്ത്യാനിക്കും അവകാശമില്ല. സ്നേഹപൂർണമായ തിരുത്തലുകൾ ഒരു ഉത്തരവാദിത്വമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ മക്കളെ പഠിപ്പിക്കുവാൻ പറഞ്ഞ ആ ജാഗ്രത ഇവിടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമായി മാറുന്നു. ദൈവരാജ്യമെന്ന നിധി കണ്ടെത്തിയ ഒരാൾക്ക് മറ്റൊരാൾ ആ നിധി നഷ്ടപ്പെടുത്തുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കുവാൻ സാധിക്കില്ല. രക്ഷയെന്നത് വ്യക്തിപരമാണെങ്കിലും ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ കടമയായി മാറണം. വിശുദ്ധ പൗലോസ്ലിഹ തെസ്ലോനിയയിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള ഈ ആത്മീയ യാത്രയിൽ
എങ്ങനെ ഉറച്ചു നിൽക്കാം എന്ന് വിവരിക്കുന്നുണ്ട്. ദൈവം നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന വലിയ സത്യം ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും കഷ്ടപ്പാടുകളിലും തളർന്നു പോകാതെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവാൻ ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം എന്നത് പെട്ടെന്ന് ഒരു ദിവസമുണ്ടായതല്ല, മറിച്ച് അപ്പസ്തോലന്മാരിലൂടെയും സഭയുടെ പാരമ്പര്യങ്ങളിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയുമൊക്കെ നമുക്ക് കൈമാറി കിട്ടിയതാണ്. സുവിശേഷത്തിലൂടെ ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിന്റെ മഹത്വം നുകരുവാൻ വേണ്ടിയിട്ടാണ്. ഈ ദൈവവിളിയിൽ വിശ്വസ്തത പുലർത്തുവാൻ പൗലോസ്ലിഹ നൽകുന്ന ഉപദേശം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും സൽപ്രവർത്തികളിൽ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. മോശ നൽകിയ പ്രമാണങ്ങളും പ്രവാചകൻ നൽകിയ താക്കീതും ഈശോ നൽകിയ ദൈവരാജ ദർശനവും ഒത്തുചേരുമ്പോൾ പൗലോസ്ലിഹ പറയുന്നത് പോലെ എല്ലാ സദ്വചനങ്ങളിലും സൽപ്രവർത്തികളിലും നാം ഉറപ്പുള്ളവരായി മാറണം. അതിനാൽ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന നിധിയെ നാം കണ്ടെത്തുകയും അവനെ സർവസ്വവുമായി സ്നേഹിക്കുകയും ആ സത്യത്തെ നമ്മുടെ കുടുംബങ്ങളിൽ വരും തലമുറയ്ക്ക് വിശ്വസ്തയോടെ പകർന്നു നൽകിക്കൊണ്ട് വഴിതെറ്റുന്ന സഹോദരങ്ങളെ സ്നേഹത്തോടെ തിരുത്തി കാവൽക്കാരായി വർത്തിക്കണം. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വിശ്വസ്തതയും പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ കൃപയും ഒരുപോലെ വിലമതിക്കുന്നവനാകണം ഒരു ക്രിസ്തീയ ശിഷ്യൻ. നിയമങ്ങളെ സ്നേഹത്തോടെയും സ്നേഹത്തെ ഉത്തരവാദിത്വത്തോടെയും കാണുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ വിശ്വാസം പലവിധ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. ദൈവവചനത്തിനും ദൈവഭക്തിക്കും പ്രാധാന്യം നൽകാത്ത ഒരു സംസ്കാരം നമുക്ക് ചുറ്റും വളർന്നുവരുന്നു. ഈ സാഹചര്യത്തിൽ നിയമാവർത്തന പുസ്തകത്തിലെ വചനം നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ വീടുകൾ ദൈവവചനം ചർച്ച ചെയ്യുന്ന ഇടങ്ങളായി മാറണം. പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമം ആയി മാറുന്നതിനുമപ്പുറം മക്കളോടൊപ്പം വചനം വായിക്കുവാനും അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് സംസാരിക്കുവാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കളുടെ പ്രഥമ ജീവിത ഗ്രന്ഥം. അതിനാൽ മാതാപിതാക്കൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ മക്കളും ആ നിധി തേടിയിറങ്ങും. എന്നാൽ നാം ലോകത്തിന്റെ പിന്നാലെയാണ് പായുന്നതെങ്കിലോ മക്കൾക്ക് ദൈവരാജ്യം ഒരു വിലയില്ലാത്ത വസ്തുവായി തോന്നിയേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടവക സമൂഹത്തിലും അയൽപ്പക്കങ്ങളിലും നാം കാവൽക്കാരായി മാറണം. ഒരു സഹോദരൻ തെറ്റിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ അത് അവനോടുള്ള വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് അവന്റെ ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ട് തിരുത്തുവാൻ നമുക്ക് സാധിക്കണം. എസക്കിയൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, നാം സംസാരിക്കാതിരുന്നാൽ അവരുടെ നാശത്തിന് നാം ഉത്തരം പറയേണ്ടി വരും. എന്നാൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, ഒരു പ്രാർത്ഥന, ഒരു തിരുത്തൽ ഒരുപക്ഷേ ഒരു ആത്മാവിനെ നിത്യനാശത്തിൽ നിന്നും രക്ഷിച്ചേക്കാം. ക്രിസ്തീയ സ്നേഹം എന്നത് വെറും പുകഴ്ത്തലല്ല, മറിച്ച് സത്യത്തിൽ അധിഷ്ഠിതമായ കരുതൽ കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ന്യായവിധി തീർച്ചയായും ഉണ്ട് എന്നാണ്. വല നിറയുമ്പോൾ നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കും. നമ്മുടെ ജീവിതം നല്ല മത്സ്യങ്ങളെപ്പോലെ പ്രയോജനമുള്ളതാകണം. അതിനാൽ പൗലോസ്ലിഹ പറയുന്നത് പോലെ, ദൈവത്തിന്റെ കൃപയിലാകണം നമ്മുടെ പ്രത്യാശ. നാം തനിയെയല്ല ഈ യാത്ര ചെയ്യുന്നത്, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവിടുന്ന് നമുക്ക് നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുന്നു എന്ന ഉറപ്പും നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളി രജനിയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം കൃഷ്ണശ്രീ എം. ബിജു.

0: Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
1: ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
2: ശ്രോതാക്കൾക്കേവർക്കും നമസ്കാരം. ഇന്നത്തെ മലയാളം സംപ്രേഷണത്തിൽ ആദ്യം വാർത്തകളും ശേഷം സുവിശേഷ പരിചിന്തനവും കേൾക്കാം. വാർത്തകൾ. സജീവമായ ക്രിസ്തുവിന്റെ സാന്നിധ്യമാണ് യുവജനങ്ങളുടെ ധൈര്യം. പാപ്പ. ജൂലൈ മാസം 30 മുതൽ ആഗസ്റ്റ് മാസം 2 വരെ പെറുവിൽ നടക്കുന്ന ദേശീയ യുവജന സംഗമത്തിൽ പങ്കെടുക്കുന്നവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് പരിശുദ്ധ പിതാവ് ലിയോ 14 പാപ്പ വീഡിയോ സന്ദേശം പങ്കുവച്ചു. സന്ദേശത്തിൽ ഈ യുവജന സംഗമം സഭയുടെ ജീവിതത്തെ പുതുക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ഇതിൽ സംബന്ധിക്കുവാൻ യുവജനങ്ങൾ കാണിച്ച ഉത്സാഹത്തിന് പാപ്പ നന്ദി അർപ്പിക്കുകയും ചെയ്തു. ധൈര്യമായിരിക്കുക, ക്രിസ്തു ജീവിക്കുന്നു എന്ന സംഗമത്തിന്റെ ആപ്തവാക്യമാണ് ധൈര്യമുള്ളവരായിരിക്കുവാനും ജീവിതത്തിന്റെ സുഖങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് സഹോദരീ സഹോദരന്മാരുടെ സമൂഹത്തിന്റെ ഭാഗമാകുവാനും ആധികാരികമായ സൗഹൃദ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുവാനും അങ്ങനെ ക്രിസ്തുവിൽ ഐക്യത്തോടെ ജീവിക്കുവാൻ കഴിയുമെന്ന് സാക്ഷ്യം വഹിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നതെന്ന് പാപ്പ എടുത്തു പറഞ്ഞു. ലോക യുവജന സമ്മേളനം 2027 ഇനി ഒരു വർഷം മാത്രം. 2027 ഓഗസ്റ്റ് 3 മുതൽ 8 വരെ ദക്ഷിണ കൊറിയയിലെ സിയോളിൽ വെച്ച് നടക്കുന്ന ലോക യുവജന സമ്മേളനം യുവജനങ്ങൾക്ക് ആഴമേറിയ വിശ്വാസാനുഭവമായി മാറണമെന്ന് അൽമായർക്കും കുടുംബത്തിനും ജീവിതത്തിനുമുള്ള ഡിക്കസ്റ്ററിയുടെ പ്രീഫെക്ട് കർദിനാൽ കെവിൻ ജോസഫ് ഫാരൽ ആഹ്വാനം ചെയ്തു. ഇതിനായി ആത്മീയമായി ഒരുങ്ങുവാൻ അദ്ദേഹം ഏവരെയും ക്ഷണിച്ചു. ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു എന്ന ബൈബിൾ വാക്യമാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1995 മനില സമ്മേളനത്തിനു ശേഷം ഏഷ്യയിൽ നടക്കുന്ന രണ്ടാമത്തെ ലോക യുവജന സംഗമമാണ് ഇത്. ക്രിസ്ത്യാനികൾ ന്യൂനപക്ഷമായ ഒരു രാജ്യത്ത് ഇതാദ്യമായിട്ടാണ് ഇത്തരമൊരു ബൃഹത് സമ്മേളനം നടക്കുന്നത് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള ഔദ്യോഗിക ഗാനം 3 ആഗസ്റ്റ് പുറത്തിറക്കും. ഇതിനോടൊപ്പം തന്നെ പരിസ്ഥിതി സംരക്ഷണത്തിനായി ജീവന്റെ ശ്വാസം എന്ന പേരിൽ ആഗോളതലത്തിൽ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സംഘടിത പ്രവർത്തനത്തിനും തുടക്കമാകും. ലെബനനിൽ യുവജന സമ്മേളനത്തിന് തുടക്കമായി. ക്രിസ്തുവിൽ ഏകഹൃദയം എന്ന പ്രമേയത്തിൽ നടക്കുന്ന ലോക അർമേനിയൻ കത്തോലിക്ക യുവജന സംഗമത്തിന് ലെബനനിൽ തുടക്കമായി. അർമേനിയൻ കത്തോലിക്ക സഭയുടെ പാത്രിയാർക്കീസ് മോറോൻമോർ റാഫേൽ ബെദ്രോസ് 21 മിനാസിയനാണ് സംഗമം ഉദ്ഘാടനം ചെയ്തത്. ലെബനനിലെ അർമേനിയൻ കാത്തലിക് യൂത്ത് യൂണിയൻ സംഘടിപ്പിച്ച ഈ അന്താരാഷ്ട്ര സംഗമത്തിൽ സിറിയ, ഇറാഖ്, ഫ്രാൻസ്, കാനഡ തുടങ്ങി 6 ൽ അധികം രാജ്യങ്ങളിൽ നിന്നുള്ള യുവജനങ്ങൾ പങ്കെടുക്കുന്നുണ്ട്. നിരവധി മെത്രാന്മാരും വൈദികരും സംഗമത്തിൽ സംബന്ധിക്കുന്നുണ്ട്. യുവജനങ്ങൾ സഭയുടെ സ്പന്ദിക്കുന്ന ഹൃദയവും നവീകരിക്കപ്പെട്ട പ്രതീക്ഷയുമാണെന്ന് പാത്രിയാർക്കീസ് മിനാസിയാൻ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. സെയൂത്തയിലെ കുടിയേറ്റ പ്രതിസന്ധി മാനുഷിക പരിഗണന വേണമെന്ന് സ്പെയിനിലെ കത്തോലിക്ക സഭ. ആഫ്രിക്കൻ തീരത്തോട് ചേർന്നുള്ള സ്പെയിൻ നഗരമായ സെയൂത്തയിലേക്ക് വൻതോതിൽ കുടിയേറ്റക്കാർ എത്തുന്ന പശ്ചാത്തലത്തിൽ ഇതിനെ കേവലമൊരു കുടിയേറ്റ പ്രശ്നമായി കാണാതെ ഗുരുതര മാനുഷിക പ്രതിസന്ധിയായി പരിഗണിക്കണമെന്ന് സ്പെയിനിലെ കത്തോലിക്ക സഭ ആവശ്യപ്പെട്ടു. സ്പാനിഷ് മെത്രാൻ സമിതിയിലെ കുടിയേറ്റ വിഭാഗത്തിനായുള്ള ഡയറക്ടർ ഫാദർ ഫെർണാൻഡോ റെദോന്തോ പാവോണാണ് ഈ ആഹ്വാനം നടത്തിയത്. നിയമങ്ങൾ പാലിച്ചുകൊണ്ടും മനുഷ്യന്റെ അന്തസ്സ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടും വേണം ഈ പ്രതിസന്ധിയെ നേരിടാനെന്ന് വത്തിക്കാൻ ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. നഗരത്തിൽ നിലവിൽ അസാധാരണമായ സാഹചര്യമാണ് നിലനിൽക്കുന്നതെന്നും നിയന്ത്രണാതീതമായ രീതിയിലാണ് ആളുകൾ അതിർത്തി കടന്ന് എത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സ്പെയിനിലേക്ക് കടക്കുവാനുള്ള ശ്രമത്തിനിടെ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ഒട്ടേറെ പേരെ കാണാതാവുകയും ചെയ്തതിൽ അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തുകയും ചെയ്തു. ഉക്രൈനിലെ കീവിൽ റഷ്യൻ മിസൈൽ ആക്രമണം. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ ശക്തമായ മിസൈൽ ആക്രമണത്തിൽ കുട്ടികളടക്കം 9 കൊല്ലപ്പെട്ടു. നഗരത്തിലെ 5 ജില്ലകളെ ലക്ഷ്യമിട്ടു നടത്തിയ ആക്രമണത്തിൽ 4 കുട്ടികളുൾപ്പെടെ 28 പേർക്ക് പരിക്കുകളേൽക്കുകയും ചെയ്തു. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ റഷ്യ നടത്തുന്ന രണ്ടാമത്തെ വലിയ ആക്രമണമാണിത്. യുദ്ധഭൂമിയിൽ ലക്ഷ്യങ്ങൾ കൈവരിക്കുവാൻ കഴിയാത്തതിനാലാണ് റഷ്യ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് വ്യോമാക്രമണം നടത്തുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ആന്ദ്രി സിബിഹ ആരോപിച്ചു. രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധ സംവിധാനം കൂടുതൽ ശക്തമാക്കേണ്ടത് അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. ഇനി സുവിശേഷ പരിചിന്തനം കേൾക്കാം. സിറോ മലബാർ സഭ ആരാധനക്രമം കൈത്താക്കാലം 4 ഞായറാഴ്ചയിലെ വായനകളെ ആധാരമാക്കിയ വചനവിചിന്തനമാണ് നാം ശ്രവിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13 അധ്യായം 44 മുതൽ 52 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം.

ഈശോ മിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഭയുടെ വളർച്ചയെ ധ്യാനിക്കുകയും ആ വളർച്ചയിൽ ഭാഗഭാക്കുകളാകുവാൻ നാം പരിശ്രമിക്കുന്നുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുകയും ചെയ്യുന്ന കൈത്താക്കാലത്തിലാണ് നാം ആയിരിക്കുക. ഇന്ന് നാം ശ്രവിച്ച നാലു വചനഭാഗങ്ങളും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. കാരണം ഈ വചനങ്ങൾ നമ്മോട് സംസാരിക്കുന്നത് ദൈവരാജ്യമെന്ന നിധിയെക്കുറിച്ചും അത് സ്വന്തമാക്കുവാനുള്ള നമ്മുടെ തീക്ഷ്ണതയെക്കുറിച്ചും ആ സത്യം വരും തലമുറകൾക്ക് കൈമാറുവാനുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്വത്തെക്കുറിച്ചുമാണ്. ദൈവത്തെ സ്നേഹിക്കുക എന്നത് ഒരു നിയമമല്ല, മറിച്ച് അതൊരു ജീവിത ചര്യയാണെന്നും ആ സ്നേഹം നമ്മുടെ കുടുംബങ്ങളിലും സമൂഹത്തിലും എങ്ങനെ പ്രതിഫലിക്കണമെന്നും ഈ തിരുവചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇസ്രായേൽ ജനതയ്ക്ക് മോശയിലൂടെ ദൈവം നൽകുന്ന ആഹ്വാനമാണ് ഒന്നാം വായനയിൽ നാം ശ്രവിച്ചത്. വാഗ്ദത്ത ഭൂമിയിലേക്ക് പ്രവേശിക്കുവാൻ തയ്യാറെടുക്കുന്ന ഒരു ജനതയോട് ദൈവം ആവശ്യപ്പെടുന്നത് ആയുധങ്ങൾ ശേഖരിക്കുവാനല്ല, മറിച്ച് തന്റെ പ്രമാണങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ്. കാരണം ബലപ്രയോഗത്തിന്റെ ഒരു രാജ്യമല്ല ദൈവം വാഗ്ദാനം ചെയ്യുന്നത്, മറിച്ച് പരസ്പരം നന്മയിൽ വളരുന്ന ഹൃദയങ്ങൾ തമ്മിൽ ഐക്യം കാത്തുസൂക്ഷിക്കുന്ന ഒരു ജനതയുടെ രാജ്യം. ഇസ്രായേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഒരേയൊരു ദൈവമാണ് എന്ന പ്രഖ്യാപനം വിശ്വാസത്തിന്റെ അടിസ്ഥാന ശിലയാണ്. പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും ശക്തിയോടും കൂടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ദൈവമായിരിക്കണം എന്നാണ് അർത്ഥമാക്കുന്നത്. എന്നാൽ ഈ ഉപദേശം അതുകൊണ്ട് അവസാനിക്കുന്നില്ല, മറിച്ച് ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്നും അവ നിന്റെ മക്കളെ പഠിപ്പിക്കണമെന്നും അവിടുന്ന് കൽപ്പിക്കുന്നു. വഴിയിൽ നടക്കുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഈ വചനങ്ങളെക്കുറിച്ച് സംസാരിക്കണം. അതായത്, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ഞായറാഴ്ചയിലെ ഒരു ചടങ്ങിൽ ഒതുങ്ങേണ്ടതല്ല, മറിച്ച് നമ്മുടെ ഓരോ ശ്വാസത്തിലും ചലനത്തിലും അത് പ്രകടമാകണമെന്ന് കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. മക്കൾക്ക് നാം നൽകുന്ന ഏറ്റവും വലിയ സ്വത്ത് ബാങ്ക് ബാലൻസോ ഭൂസ്വത്തോ അല്ല, മറിച്ച് ദൈവത്തെ സ്നേഹിക്കുവാൻ അവരെ പഠിപ്പിക്കുക എന്നതാണെന്ന് ഈ വചനം നമ്മെ ഗൗരവമായി ഓർമ്മിപ്പിക്കുന്നു. കാരണം ഭൗമികമായത് നാം എത്ര നൽകിയാലും അവ ലൗകിക മാനദണ്ഡമനുസരിച്ച് മനുഷ്യന്റെ ആഗ്രഹത്തിന് തികയില്ല എന്നുള്ളത് ഏറെ സ്പഷ്ടമാണ്. അതുകൊണ്ട് ഒരിക്കലും തീരാത്ത ഏതൊരു ആഗ്രഹത്തെയും തൃപ്തിപ്പെടുത്തുന്ന ദൈവീക സ്നേഹം കൊണ്ട് മക്കളെ നിറയ്ക്കുവാൻ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും കർത്താവ് ആദ്യ വായനയിലൂടെ ക്ഷണിക്കുന്നു. മോശ ഇസ്രായേൽ ജനതയ്ക്ക് നൽകിയ ഈ പ്രമാണം എങ്ങനെയാണ് പ്രായോഗികമാക്കേണ്ടതെന്ന് മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമകൾ നമുക്ക് കാട്ടിത്തരുന്നു. സ്വർഗരാജ്യത്തെ വയലിൽ ഒളിച്ചുവച്ചിരിക്കുന്ന നിധിയോടും വിലയേറിയ മുത്തിനോടും യേശു ഉപമിക്കുന്നു. നിയമാവർത്തന പുസ്തകത്തിൽ നാം കണ്ട ആ പൂർണമായ സ്നേഹം ഇവിടെയാണ് പ്രകടമാകുന്നത്. നിധി കണ്ടെത്തിയ മനുഷ്യൻ സന്തോഷത്തോടെ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ സ്വന്തമാക്കുന്നു. ഇവിടെ വിൽക്കുക എന്നത് ഒരു നഷ്ടമല്ല, മറിച്ച് വലിയൊരു ലാഭത്തിനായുള്ള തയ്യാറെടുപ്പാണ്. ദൈവരാജ്യം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുൻഗണനയായി മാറുമ്പോൾ ലൗകികമായ താൽപ്പര്യങ്ങളെയും പാപസാഹചര്യങ്ങളെയും ഉപേക്ഷിക്കുവാൻ നമുക്ക് പ്രയാസം തോന്നുകയില്ല. മറിച്ച് ക്രിസ്തുവിനെ ലഭിക്കുന്നതിലുള്ള വലിയ സന്തോഷം നമ്മെ അതിന് പ്രേരിപ്പിക്കും. പഴയ നിയമത്തിൽ മക്കളെ പഠിപ്പിക്കുവാൻ പറഞ്ഞ ആ വചനം പുതിയ നിയമത്തിൽ നാം കണ്ടെത്തേണ്ട നിധിയായി മാറുന്നു. ഈ നിധി കണ്ടെത്തിയവർക്ക് മാത്രമേ അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവരാജ്യമെന്നത് കേവലം മരണാനന്തരമുള്ള ഒന്നല്ല, മറിച്ച് ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതം കൂടിയാണെന്ന് ഈ ഉപമകൾ നമ്മെ പഠിപ്പിക്കുന്നു. എന്നാൽ നമുക്ക് ലഭിച്ച ഈ വലിയ നിധി നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിക്കാനുള്ളതല്ല. ഇവിടെയാണ് എസക്കിയൽ പ്രവാചകനിലൂടെ ദൈവം നൽകുന്ന ഗൗരവമേറിയ താക്കീത് പ്രസക്തമാകുന്നത്. പ്രവാചകനെ ദൈവം ഇസ്രായേൽ ഭവനത്തിന്റെ കാവൽക്കാരനായി നിയമിക്കുന്നു. ഒരു കാവൽക്കാരന്റെ ദൗത്യം അപകടം വരുമ്പോൾ മൗനം പാലിക്കലല്ല, മറിച്ച് താക്കീത് നൽകുക എന്നതാണ്. തിന്മ ചെയ്യുന്നവനെ തിരുത്താതിരുന്നാൽ അവനവന്റെ പാപത്തിൽ മരിക്കും, പക്ഷേ അവന്റെ രക്തത്തിന് കാവൽ നിൽക്കേണ്ടെന്നവൻ ഉത്തരം പറയേണ്ടി വരും. ഇത് നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മുടെ മക്കൾ വിശ്വാസ വഴിയിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, നമ്മുടെ സഹോദരങ്ങൾ പാപത്തിന്റെ വഴിയെ സഞ്ചരിക്കുമ്പോൾ, അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുവാൻ ഒരു ക്രിസ്ത്യാനിക്കും അവകാശമില്ല. സ്നേഹപൂർണമായ തിരുത്തലുകൾ ഒരു ഉത്തരവാദിത്വമാണ്. നിയമാവർത്തന പുസ്തകത്തിൽ മക്കളെ പഠിപ്പിക്കുവാൻ പറഞ്ഞ ആ ജാഗ്രത ഇവിടെ സമൂഹത്തോടുള്ള ഉത്തരവാദിത്വമായി മാറുന്നു. ദൈവരാജ്യമെന്ന നിധി കണ്ടെത്തിയ ഒരാൾക്ക് മറ്റൊരാൾ ആ നിധി നഷ്ടപ്പെടുത്തുന്നത് കണ്ടാൽ മിണ്ടാതിരിക്കുവാൻ സാധിക്കില്ല. രക്ഷയെന്നത് വ്യക്തിപരമാണെങ്കിലും ആ രക്ഷയിലേക്ക് മറ്റുള്ളവരെ നയിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ കടമയായി മാറണം. വിശുദ്ധ പൗലോസ്ലിഹ തെസ്ലോനിയയിലെ സഭയ്ക്കെഴുതിയ രണ്ടാം ലേഖനത്തിൽ ദൈവരാജ്യത്തിലേക്കുള്ള ഈ ആത്മീയ യാത്രയിൽ
എങ്ങനെ ഉറച്ചു നിൽക്കാം എന്ന് വിവരിക്കുന്നുണ്ട്. ദൈവം നമ്മെ രക്ഷയ്ക്കായി തിരഞ്ഞെടുത്തു എന്ന വലിയ സത്യം ശ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ഈ ലോകത്തിന്റെ പ്രലോഭനങ്ങളിലും കഷ്ടപ്പാടുകളിലും തളർന്നു പോകാതെ ഞങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുവാൻ ശ്ലീഹ ആഹ്വാനം ചെയ്യുന്നു. നമ്മുടെ വിശ്വാസം എന്നത് പെട്ടെന്ന് ഒരു ദിവസമുണ്ടായതല്ല, മറിച്ച് അപ്പസ്തോലന്മാരിലൂടെയും സഭയുടെ പാരമ്പര്യങ്ങളിലൂടെയും നമ്മുടെ മാതാപിതാക്കളിലൂടെയുമൊക്കെ നമുക്ക് കൈമാറി കിട്ടിയതാണ്. സുവിശേഷത്തിലൂടെ ദൈവം നമ്മെ വിളിച്ചത് ക്രിസ്തുവിന്റെ മഹത്വം നുകരുവാൻ വേണ്ടിയിട്ടാണ്. ഈ ദൈവവിളിയിൽ വിശ്വസ്തത പുലർത്തുവാൻ പൗലോസ് ലീഹ നൽകുന്ന ഉപദേശം നമ്മുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിക്കുകയും സൽപ്രവർത്തികളിൽ നമ്മെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്ന ഒന്നാണ്. മോശ നൽകിയ പ്രമാണങ്ങളും പ്രവാചകൻ നൽകിയ താക്കീതും ഈശോ നൽകിയ ദൈവരാജ ദർശനവും ഒത്തുചേരുമ്പോൾ പൗലോസ് ലീഹ പറയുന്നത് പോലെ എല്ലാ സദ്വചനങ്ങളിലും സൽപ്രവർത്തികളിലും നാം ഉറപ്പുള്ളവരായി മാറണം. അതിനാൽ ജീവിതത്തിൽ ക്രിസ്തുവാകുന്ന നിധിയെ നാം കണ്ടെത്തുകയും അവനെ സർവസ്വവുമായി സ്നേഹിക്കുകയും ആ സത്യത്തെ നമ്മുടെ കുടുംബങ്ങളിൽ വരും തലമുറയ്ക്ക് വിശ്വസ്തയോടെ പകർന്നു നൽകിക്കൊണ്ട് വഴിതെറ്റുന്ന സഹോദരങ്ങളെ സ്നേഹത്തോടെ തിരുത്തി കാവൽക്കാരായി വർത്തിക്കണം. സുവിശേഷത്തിന്റെ അവസാന ഭാഗത്ത് ഈശോ പറയുന്ന ഒരു വാചകമുണ്ട്. സ്വർഗരാജ്യത്തിന്റെ ശിഷ്യനായി തീർന്ന ഓരോ നിയമജ്ഞനും തന്റെ നിക്ഷേപത്തിൽ നിന്ന് പുതിയതും പഴയതും പുറത്തെടുക്കുന്ന വീട്ടുടമസ്ഥന് തുല്യൻ. പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വിശ്വസ്തതയും പുതിയ നിയമത്തിലെ ക്രിസ്തുവിന്റെ കൃപയും ഒരുപോലെ വിലമതിക്കുന്നവനാകണം ഒരു ക്രിസ്തീയ ശിഷ്യൻ. നിയമങ്ങളെ സ്നേഹത്തോടെയും സ്നേഹത്തെ ഉത്തരവാദിത്വത്തോടെയും കാണുവാൻ നമുക്ക് സാധിക്കണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ലോകത്തിൽ നമ്മുടെ വിശ്വാസം പലവിധ വെല്ലുവിളികളെ നേരിടുന്നുണ്ട്. ദൈവവചനത്തിനും ദൈവഭക്തിക്കും പ്രാധാന്യം നൽകാത്ത ഒരു സംസ്കാരം നമുക്ക് ചുറ്റും വളർന്നുവരുന്നു. ഈ സാഹചര്യത്തിൽ നിയമാവർത്തന പുസ്തകത്തിലെ വചനം നമുക്ക് വലിയൊരു പാഠമാണ്. നമ്മുടെ വീടുകൾ ദൈവവചനം ചർച്ച ചെയ്യുന്ന ഇടങ്ങളായി മാറണം. പ്രാർത്ഥനകൾ കേവലം അധര വ്യായാമം ആയി മാറുന്നതിനുമപ്പുറം മക്കളോടൊപ്പം വചനം വായിക്കുവാനും അത് ജീവിതത്തിൽ എങ്ങനെ പ്രായോഗികമാക്കാം എന്ന് സംസാരിക്കുവാനും മാതാപിതാക്കൾ സമയം കണ്ടെത്തണം. മാതാപിതാക്കളുടെ ജീവിതമാണ് മക്കളുടെ പ്രഥമ ജീവിത ഗ്രന്ഥം. അതിനാൽ മാതാപിതാക്കൾ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്നത് കണ്ടാൽ നിങ്ങളുടെ മക്കളും ആ നിധി തേടിയിറങ്ങും. എന്നാൽ നാം ലോകത്തിന്റെ പിന്നാലെയാണ് പായുന്നതെങ്കിലോ മക്കൾക്ക് ദൈവരാജ്യം ഒരു വിലയില്ലാത്ത വസ്തുവായി തോന്നിയേക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഇടവക സമൂഹത്തിലും അയൽപ്പക്കങ്ങളിലും നാം കാവൽക്കാരായി മാറണം. ഒരു സഹോദരൻ തെറ്റിലേക്ക് നീങ്ങുന്നത് കാണുമ്പോൾ അത് അവനോടുള്ള വിദ്വേഷം കൊണ്ടല്ല, മറിച്ച് അവന്റെ ആത്മാവിനോടുള്ള സ്നേഹം കൊണ്ട് തിരുത്തുവാൻ നമുക്ക് സാധിക്കണം. എസക്കിയൽ പ്രവാചകൻ പറഞ്ഞതുപോലെ, നാം സംസാരിക്കാതിരുന്നാൽ അവരുടെ നാശത്തിന് നാം ഉത്തരം പറയേണ്ടി വരും. എന്നാൽ സ്നേഹത്തോടെയുള്ള ഒരു വാക്ക്, ഒരു പ്രാർത്ഥന, ഒരു തിരുത്തൽ ഒരുപക്ഷേ ഒരു ആത്മാവിനെ നിത്യനാശത്തിൽ നിന്നും രക്ഷിച്ചേക്കാം. ക്രിസ്തീയ സ്നേഹം എന്നത് വെറും പുകഴ്ത്തലല്ല, മറിച്ച് സത്യത്തിൽ അധിഷ്ഠിതമായ കരുതൽ കൂടിയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഒരു ന്യായവിധി തീർച്ചയായും ഉണ്ട് എന്നാണ്. വല നിറയുമ്പോൾ നല്ലതിനെയും ചീത്തയെയും വേർതിരിക്കും. നമ്മുടെ ജീവിതം നല്ല മത്സ്യങ്ങളെപ്പോലെ പ്രയോജനമുള്ളതാകണം. അതിനാൽ പൗലോസ് ലീഹ പറയുന്നത് പോലെ, ദൈവത്തിന്റെ കൃപയിലാകണം നമ്മുടെ പ്രത്യാശ. നാം തനിയെയല്ല ഈ യാത്ര ചെയ്യുന്നത്, നമ്മെ വിളിച്ചവൻ വിശ്വസ്തനാണ്. അവിടുന്ന് നമുക്ക് നിത്യമായ ആശ്വാസവും നല്ല പ്രത്യാശയും നൽകുന്നു എന്ന ഉറപ്പും നമ്മുടെ ഉള്ളിൽ ഊട്ടിയുറപ്പിക്കാം.

അടുത്തതായി ഒരു ഗാനം കേൾക്കാം. എഡ്വിൻ കരിക്കമ്പള്ളി രചനയും സംഗീതവും നിർവഹിച്ച ഗാനം. ആലാപനം കൃഷ്ണശ്രീ എം. ബിജു.